മരുബേനും വസ്തസ്ത അരുബേ നിർഭാമേ നമോ ശ്രീ കാലേ നമോ ശ്രീ വിദ്യാലയ നമോ ശ്രീ രൂപേ നമോ ശ്രീ പൂപ്പേ